എസ് പി ബാലസുബ്രഹ്മണ്യം ബാലാഷിന്റെ പാടിയ പാടല് കേട്ടീർകൾ. ഇടംപെറ്റ തിരപ്പടം ദിനംതോറും ഹരിഹരൻ ചിത്രാകുറലുകളിൽ അടുത്ത പാടൽ. പടം സൊല്ലാമല്ലേ